0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 92.3 FM-ൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം രേണുക വീണ്ടും എത്തിയിരിക്കുന്നു എന്റെ കൂടെ. വീണ്ടും ഇന്ന്
1: കൂടെ ഞാനുണ്ട് ജ്യോതി. നമസ്കാരം രേണുക, നമസ്കാരം ശ്രോതാക്കളെ. നല്ലൊരു ബ്രോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
0: അപ്പോ എന്തൊക്കെയാണ് ജ്യോതി വിശേഷങ്ങള്? നമ്മളിങ്ങനെ 2026 ജൂണിലേക്ക് കടക്കാൻ പോവാണല്ലേ.
1: അതെ അതെ അതെ, പകുതി എത്തി 2026 തുടങ്ങി. ഇത് ഓർമ്മയുണ്ടോ, മിഡായി.
0: എത്ര വേഗം അല്ലേ, എത്ര വേഗത്തിലാണ് ഇങ്ങനെ കാലാവസ്ഥ മാറ്റങ്ങളും. ഒന്നും പറയണ്ട, വളരെ വേഗത്തിൽ ഇങ്ങനെ വർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
1: അതെ അതെ, നമുക്ക് അതിനെ കുറിച്ച് കുറച്ചധികം സംസാരിക്കാം. പക്ഷെ ജൂൺ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലൊരു പാട്ട് ഓടി വന്നു. ആ പാട്ട് കേട്ട് തിരിച്ചെത്തിയാലോ?
0: ഓ, എനിക്ക് ഓർമ്മ വന്നു, ജ്യോതിയുടെ പ്രിയപ്പെട്ട പാട്ടല്ലേ ആ, ജൂണിലെ നിലാമഴയിൽ.
1: ഓ, ആ നിലാമഴയിൽ കേട്ടിട്ട് തിരിച്ചു വരാം.
0: ഓക്കേ.

0: അപ്പോ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി കെ ജെ യേശുദാസ്, സുജാത എന്നിവർ ആലപിച്ച ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ചിത്രം നമ്മൾ തമ്മിൽ.
1: എന്റെ പ്രിയപ്പെട്ട ഗാനം എന്ന് പറഞ്ഞെങ്കിൽ കൂടി രേണുവിക്ക് അതിനെ കുറിച്ച് സകലതും അറിയാവുന്നതാണ് അല്ലേ?
0: അല്ല, വരികൾ പറയാതെ നമ്മള് എത്ര എന്താ പറയാ, എത്രയും മനോഹരമായ വരികൾ നമുക്ക് തന്ന ഗിരീഷ് പുത്തഞ്ചേരിയെ നമുക്ക് മറക്കാൻ പറ്റുമോ?
1: പറ്റില്ല, പറ്റില്ല, തീർച്ചയായിട്ടും. അതൊരു തീരാ നഷ്ടാണ്. അങ്ങനെ ആ ഒരു കലാകാരനെ കുറിച്ച് ഓർക്കുമ്പോ നല്ല ഒരു പിടി നല്ല ഗാനങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്നതാണ്.
0: അതെ, വരികൾ നമ്മൾ അതിൽ മുഴുകിപ്പോകും അല്ലെ. അതൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ പിന്നെ ഇപ്പൊ നമ്മൾ ഈ ജൂണിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ഒരു ഹാഫ് 2026 അല്ലെ, അങ്ങനെ പറഞ്ഞൂടെ, ഒരു പകുതിയിൽ നിൽക്കുന്ന നമ്മൾ, അതിനെ കുറിച്ച് എന്തെങ്കിലും ജ്യോതിക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോ നമ്മൾ ഇത്ര വേഗം ആ കൊറോണ ടൈമെല്ലാം പറഞ്ഞു, അതൊക്കെ പറഞ്ഞു, അതൊക്കെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പേ അതൊക്കെ കഴിഞ്ഞു, അയ്യോ ലോകം മാറി, പിന്നെയും മാറി മാറി മാറി നമ്മളിപ്പോ 2026 ജൂണിൽ എത്തിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത് കുട്ടി?
1: പക്ഷെ നമ്മള് കോവിഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞാലും പലവക വൈറസുകളെ കൊണ്ട് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇടെ അടുത്തുണ്ടായിരുന്നു അല്ലേ എബോള നല്ലോണം സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളതും, പിന്നെ അതേമാതിരി ക്രൂസിൽ പോയ അവർക്കൊരു വൈറസ്,
0: അതെ സിഡ്നിയില് ഉണ്ടെന്ന് തോന്നുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മള് അത് നമ്മൾ നോക്കണ്ട, നമ്മളെ ഇങ്ങനെയുണ്ടല്ലോ ജ്യോതി ഈ ലോകത്ത്. എന്റെ ഒരു ഇതിലാണ് എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല്, നമ്മളെ ഇങ്ങനെ പലരും ഇങ്ങനെ കുത്താൻ വരും, അതായത് ഈ വൈറസുകള്, ഡിഫറെന്റ് വൈറസുകള്, ചിലപ്പോ അത് ഏത് രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മേലേക്ക് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിനെ നമ്മളും ഫൈറ്റ് ചെയ്യണം അല്ലെ.
1: വൈറസ് ആയാലും കോവിഡ് വൈറസ് കൊറോണ ആയാലും ഏതായാലും നമ്മൾ എതിർത്ത് നിൽക്കും.
0: അതെ, അത് പറഞ്ഞപ്പോഴാണ് ജ്യോതി, ഇപ്പൊ ജ്യോതി പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ അതിനെല്ലാം ഓവർകം ചെയ്യുക. അതായത് ഇപ്പം നമ്മുടെ ജീവിതത്തില് ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അത് കൂളായി എടുത്ത് മുന്നോട്ട് പോവുക അല്ലെ. ഇപ്പൊ കാണുന്നില്ലേ യുദ്ധം, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം, അല്ലെങ്കിൽ പിന്നെ എന്താണ് സ്റ്റേറ്റിലാണെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ യുദ്ധം, പിന്നെ കുടുംബത്തിലാണെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ യുദ്ധം അല്ലെ. എല്ലാം നമ്മളിങ്ങനെ എന്താ പറയാ, എന്താണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ?
1: അത് ആരോ ഒരു മഹാൻ പറഞ്ഞിട്ട്, ഞാനല്ല, ഏതൊരു മഹാൻ പറഞ്ഞിട്ട്, നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഹാർട്ട് ബീറ്റ് മാതിരിയാണ്. അപ്പൊ നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ ഗ്രാഫ് എടുക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ. ആ അപ്പ് ആൻഡ് ഡൗൺ ഇല്ലെങ്കിൽ എന്തായി, ദ ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്, ഒരു സ്റ്റാറ്റിക്കായി മാറും. അതുമാതിരിയും ജീവിതത്തിലെ പ്രശ്നങ്ങള്, താഴ്ചകളും എന്താ പറയാ, താഴ്ചകളും ഉണ്ടാവും, അതേമാതിരി കയറ്റങ്ങളും ഉണ്ടാവും. പക്ഷെ അതില്ലെങ്കിൽ ലൈഫ് ഈസ് നോട്ട് എ ലൈഫ് എന്നുള്ള അർത്ഥത്തിൽ.
0: അതെ അതെ അതെ, അത് കറക്റ്റാണ്. ഇപ്പം നമ്മളിപ്പം ഏത് പിന്നെ എന്താണ് പുണ്യഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാം അത് തന്നെയാണ് പറയുന്നത് അല്ലെ. പ്രോബ്ലംസ് വരും, നമ്മൾ ഓവർകം ചെയ്യുക, നമ്മൾ അതിനെ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഏത് രീതിയിൽ ഓവർകം ചെയ്യുന്നു എന്നതിനിരിക്കും, എന്നതനുസരിച്ചിരിക്കും അല്ലെ.
1: എക്സാക്ട്ലി, അതെ അതെ. പക്ഷെ എന്ത് സ്ട്രാറ്റജി എടുത്താലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിനെ നമ്മൾ എങ്ങനെ രക്ഷിക്കും എന്നുള്ളത് എന്തായാലും ഒരു സ്ട്രാറ്റജിക്ക് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്.
0: അത് കറക്റ്റാണ് കേട്ടാ. ഇപ്പൊ വെദർ നമ്മൾ ശരിക്ക് പിന്നെ

0: നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും, കേരളത്തിലാണെങ്കിലും മഴ നേരത്തെ തുടങ്ങുന്നു, അല്ലെങ്കിൽ ചൂടാണെങ്കിൽ പൊള്ളുന്ന ചൂട് അല്ലെ, നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെയാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ ഇത്രയും തണുപ്പ് നമ്മള്, എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ വർഷം ഒന്നും ഇത്രയും തണുപ്പ് ഉണ്ടായിരുന്നു എന്ന്.
1: തണുപ്പ് തുടങ്ങിയത് ലേറ്റ് ആയിട്ടാണ് കേട്ടോ, അതുണ്ട് കാര്യം. നമ്മളിപ്പം ജൂൺ ആയില്ല, ജൂൺ ആവുമ്പോഴാണ്, ലൈക് ജൂൺ ആയിട്ടില്ല, നമ്മൾ ജൂൺ ആക്കിക്കൊണ്ടിരിക്കുന്നു, മെയ് അവസാനമായിട്ടല്ലോ. അപ്പം മെയ് അവസാനമ്പോഴേക്കും ഉള്ള തണുപ്പാണ് ഉള്ളത്, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് വൈകി. നമ്മുടെ ചുറ്റുള്ള മരങ്ങളെ നോക്കിയാൽ തന്നെ നമുക്കറിയാം അവർക്കൊരു കൺഫ്യൂഷനിലാണ്. ഞങ്ങൾ ഇപ്പോഴാണോ ഓട്ടം ആവേണ്ടത്, അതോ കുറച്ച് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആവേണ്ടതൊക്കെയുള്ള സംശയത്തിൽ ചിലരൊക്കെ നിന്നായിരുന്നു കുറെ തുടക്കത്തില്.
0: അത് ശരിയാണ്. നമ്മൾ പണ്ട് പറഞ്ഞില്ലേ ബോട്ടിൽ ബ്രഷ് ഫ്ലവർ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെയുള്ള കുറെ ഫ്ലവേഴ്സ് ഒക്കെ ഇപ്പം പൊന്തി വരുന്നുണ്ട് ഈ സമയത്ത്. ശരിക്കു പറഞ്ഞാല് എല്ലാ ഇലകളും കൊഴിഞ്ഞു പോകുന്ന ആ ഒരു മഞ്ഞ കളറിൽ നിൽക്കേണ്ട ടൈമാണ് അല്ലെ. എല്ലാം പൂക്കളൊന്നും ഉണ്ടാവാറില്ല സാധാരണ നിലക്ക്, പക്ഷെ ഇപ്പൊ അതൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഓസ്ട്രേലിയ, നമ്മുടെ മെൽബണില്.
1: എന്താ പറയാ, നമ്മളിപ്പോ അത് എന്താ ചെയ്യാ, ഗ്ലോബൽ സംഭവമാണ്, അതുകൊണ്ട് നമ്മളായിട്ട് നമ്മുടെ വക ചെറിയ പ്രോപ്പർലി നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കലും പ്ലാസ്റ്റിക് ഡിസ്പോസലും ഒക്കെ നടത്തിയാൽ ഓക്കെ. അന്ന് ഞാൻ ആക്ച്വലി ഒരു വീഡിയോ കണ്ടു, ഈ പ്ലാസ്റ്റിക് പേപ്പേഴ്സ് ഒക്കെ അവര് റീസൈക്കിൾ ചെയ്ത്, നമ്മുടെ ചിപ്സിന്റെ പാക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ആർക്കും വേണ്ട, റബിഷ് ആയിട്ടല്ല കാലേ, പക്ഷെ അത് നമ്മുടെ ഇന്ത്യയില് അത് റീസൈക്കിൾ ചെയ്തിട്ട് അതിനെ പെല്ലറ്റ്സ് ആക്കിയിട്ട് അത് സൺഗ്ലാസസ് ഉണ്ടാക്കണു, അങ്ങനെ ഷാംപൂ ബോട്ടിൽസ് ഉണ്ടാക്കണു, ആൻഡ് ദേ ഡൂയിങ് എ ഗുഡ് ജോബ്. അത് അങ്ങനത്തെ ഒക്കെ സംരംഭങ്ങൾ തുടങ്ങിയാൽ അങ്ങനത്തെ എഞ്ചിനീയേഴ്സോ അങ്ങനത്തെ നല്ല ഐഡിയാസ് ഉള്ളവരൊക്കെ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ഗവൺമെന്റ് പ്രോത്സാഹനം നടത്തിയാൽ ഐ തിങ്ക് വി ഷുഡ് ബി ഏബിൾ ടു ഈ റീസൈക്ലിംഗ് നന്നായിട്ട് നടക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്.
0: അതെ, പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മള് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പലരും പഠിച്ച് അതിനെ കുറിച്ച് വാർണിംഗ് തന്നുകൊണ്ടേ ഉണ്ടായിരുന്നു, നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു രീതിയില്. അപ്പൊ ശരിക്കു പറഞ്ഞാല് പരിസ്ഥിതി സംരക്ഷണം, ഗ്ലോബൽ വാർമിങ് പ്രകൃതിയും മനുഷ്യനും, അല്ലെങ്കിൽ ഈ വനനശീകരണത്തിന്റെ ദോഷങ്ങള്, ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം, പ്ലാസ്റ്റിക് മലിനീകരണം, ജ്യോതി പറഞ്ഞതുപോലെ, പിന്നെ അതുപോലെ ഹരിതഭൂമിക്കായിട്ടുള്ള ശ്രമങ്ങള് അല്ലെ, അങ്ങനെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രകൃതി സ്നേഹികൾ പണ്ടേ കുറെ കാര്യങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷെ നമ്മൾ കുറെ ആൾക്കാരൊന്നും അതിനെ വില വെച്ചില്ല, അതൊക്കെ വെട്ടി നശിപ്പിച്ച് നമ്മൾ ആകപ്പാടെ ഭൂമിയെ വെട്ടി നുറുക്കി എന്തൊക്കെയോ ആക്കിയതിന്റെ ഫലമായിരിക്കാം
1: ആയിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ, ലൈക്ക് ആ ഒരു അവയർനെസ് കുറച്ചുകൂടി സ്പ്രെഡ് ആയിരിക്കുന്ന കുറച്ചുകൂടി ആൾക്കാര് അതിനെ കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ട്, അതില് പങ്കെടുക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ ഭൂമിയെ രക്ഷിക്കാനായിട്ട്, വിച്ച് ഇസ് നല്ലൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ ഗുണം എന്ന് പറയുന്നത്.
0: അതെ, പക്ഷെ അതിനനുസരിച്ച് കുറെ ദോഷങ്ങളും ഇല്ലേ.
1: എന്നാ നമുക്ക് ഈ ദോഷങ്ങൾ കിടക്കുമ്പോ ഒരു പാട്ട് കേട്ടിട്ട് വരാം.
0: ആയിക്കോട്ടെ, അപ്പോൾ നല്ലൊരു പാട്ട് കേൾക്കാം.

0: ഓ, വീണ്ടും മനോഹരമായ പാട്ട് അല്ലേ. അപ്പൊ
1: അതെ
0: ജ്യോതി, ഇന്ന് ജ്യോതി ഇങ്ങനെ ഇടക്കിടക്ക് എന്നോട് പറയാറുണ്ടല്ലോ, ഞാനല്ലേ ഇതിനിടക്ക് നമ്മൾ നേരിട്ട് കണ്ടപ്പോഴേ പറഞ്ഞില്ലേ ഭയങ്കരമായ ഒരു സ്വപ്നം കണ്ടു എന്നൊക്കെ. അപ്പൊ ഇപ്പൊ ഇന്നേക്കൊന്നും സ്വപ്നമൊന്നും കണ്ടില്ലേ?
1: ഇല്ല കേട്ടോ, ഇന്ന് സ്വപ്നങ്ങളൊന്നും കണ്ടില്ല. ഇന്ന് ആക്ച്വലി എന്താ, എനിക്ക് എനിക്ക് ഹിസ്റ്ററി അറിയാൻ നല്ലൊരു താല്പര്യമുള്ള ആളാ. അത് പഴയ കഥകളൊക്കെ ഇപ്പം ഇംഗ്ലീഷ് ആയാലും ഇംഗ്ലീഷ് ഹിസ്റ്ററി, ഏത് നാട്ടിലെ ഹിസ്റ്ററി ആയാലും, വെസ്റ്റേൺ ആയാലും നമ്മുടെ നാട്ടിലായാലും, നമ്മുടെ നാട്ടിലെ ഹിസ്റ്ററി കുറച്ച് കുറവ് അറിയല്ലോ എന്നുള്ള ഭാവത്തില് ഞാനൊരു എന്താ പറയുക യൂട്യൂബ് സീരീസ് കണ്ടു തുടങ്ങി. ഞാനിപ്പോ ആരുടെയാണ് എന്താന്ന് അഡ്വർടൈസ് ചെയ്യുന്നില്ല, പക്ഷെ സാഗ എന്ന് പറയുന്ന ഒരു ഒരു സീരീസ് ആണ്. അവര് ഒരു 1, 2, 3 ഉണ്ട്. ആൻഡ് ക്വൈറ്റ് റിനൗണ്ട് ഒരു എന്താ പറയുക ഹിസ്റ്റോറിയൻ മാതിരി സോഷ്യൽ ഇൻഫ്ലുവൻസർ ഒക്കെയാണ്.
0: അപ്പൊ
1: ഞാനൊരു സ്വപ്നം കണ്ടതല്ല, ഇനി സത്യമായിട്ട് കേട്ടതാണ്. അപ്പൊ യൂട്യൂബിനകത്ത് ഉള്ളതാണ് വീഡിയോസ് കൊറേണ്. അതില് അമ്മച്ചീസ് ഓഫ് ട്രാവൻകൂർ. അപ്പൊ ആ ടൈറ്റിൽ കണ്ടപ്പോ ഞാൻ ചെയ്തത് അമ്മച്ചീസ് ഓഫ് ട്രാവൻകൂർ, അത് ഞാൻ കേട്ടിട്ടേ ഇല്ല. ട്രാവൻകൂർ നമുക്ക് എന്താ ഇപ്പൊ മനസ്സിൽ, ട്രാവൻകൂർ എന്ന് പറയുമ്പോ എന്താ മനസ്സിൽ ഓടി വരിക?
0: ട്രാവൻകൂർ നമ്മുടെ തിരുവനന്തപുരം.
1: അതെ, ട്രാവൻകൂർ തിരുവനന്തപുരം. തിരുവനന്തപുരം നമ്മുടെ പത്മനാഭസ്വാമിയും ആ അമ്പലം, പിന്നെ എന്താ ജുമാ മസ്ജിദ് പള്ളിയൊക്കെ അങ്ങനെയൊക്കെയാണ് മനസ്സിൽ ഓടി വരിക. അപ്പൊ ഈ അമ്മച്ചീസ് ഓഫ് ട്രാവൻകൂർ ആരാന്ന് കേൾക്കാനുള്ള താല്പര്യത്തിൽ ഞാൻ കേട്ടു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ട്രാവൻകൂർ രാജാക്കന്മാരുടെ ഭാര്യമാരെയാണ് അമ്മച്ചി എന്ന് പറയാ. അത്ര
0: ഓ, അത് ശരി.
1: അപ്പൊ അറിയില്ലല്ലോ, ഞാൻ ഇന്ന് ഞാൻ വിവരം തരുന്നു നിങ്ങൾക്കും ശ്രോതാക്കൾക്കായിട്ട്. കേൾക്കാത്തവർക്ക് അറിയാത്തവർക്കായിട്ട് എന്റെ വക കുറച്ച് കടന്നോട്ടെ, സ്വീകരിച്ചാലും.
0: താങ്ക് യു. പുതിയൊരു നോളജ്, 2026 ജൂണിലേക്ക് കടക്കുമ്പോൾ കിട്ടിയ പുതിയ നോളജ് അല്ലേ.
1: വെച്ച് സൂക്ഷിച്ച് ചെപ്പില് സൂക്ഷിച്ചു വെക്കണേ. ഈ ഈ അമ്മച്ചിമാര് ആക്ച്വലി അവരുടെ അമ്മ വീട് എന്നാ പറയാത്ര, ആ അമ്മ വീടിൽ കുറെ കുറെ 4 types ഓഫ് അമ്മ വീടുകൾ ഉണ്ട്. അതില് പേരൊക്കെ പറഞ്ഞു എനിക്ക് പിന്നെ അത്രയ്ക്ക് ആ പേരുകൾ ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ തെറ്റായിട്ട് പറയില്ല. പക്ഷെ ഈ അമ്മ വീടുകളിലാണ് ഈ അമ്മമാര് താമസിച്ചിരുന്നത്. അപ്പൊ അവർക്ക് കൊട്ടാരത്തിലല്ല സ്ഥാനം. അത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മരുമക്കത്തായ ആയതുകൊണ്ട് പെൺകുട്ടികൾ, അതായത് ആ വീട്ടിലെ പെൺകുട്ടികൾക്കാണ് സ്ഥാനം, അല്ലാതെ കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടികൾക്ക് അല്ല ആ വീട്ടിലെ സ്ഥാനം.
0: അപ്പൊ
1: രാജ
0: അങ്ങനെ അങ്ങനെ പല മാറ്റങ്ങളും നമ്മളിപ്പോ സംസാരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരുപാട് ടൈം എടുക്കും. നമ്മളിപ്പം മക്കത്തായം മരുമക്കത്തായം അങ്ങനെ പലതും ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ അതൊന്നും ഇല്ല. ഇപ്പൊ കംപ്ലീറ്റ് വേൾഡ് മാറി ഒരു പുതിയ ജനറേഷൻ അല്ലേ. എന്താണ് ജെൻസി കഴിഞ്ഞ് പിന്നെ അടുത്തതായി, അങ്ങനെ അങ്ങനെ അങ്ങനെ ജനറേഷനും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴുണ്ടല്ല, ഈ അടുത്ത് പിന്നെ ഒരു വളരെ വയസ്സായിട്ട്, അതായത് ഒരു 99 കഴിഞ്ഞ ഒരു ഫാമിലി മെമ്പർ, ഞങ്ങളുടെ ഒരു ബന്ധുവായിട്ട് വരും, അങ്ങനെ അവര് മരിച്ചിരുന്നു. പക്ഷെ അവർക്ക് മരിക്കുന്നത് വരെ അത്ഭുതം എന്ന് പറഞ്ഞാല് ഒരു ഓർമ്മശക്തി കുറവാവട്ടെ, അങ്ങനെ ഒന്നും ഒരു അസുഖം പോലും ഇല്ല. അത് ഒരു ശരിക്കും നമ്മളത് ശരിക്കും റോൾ മോഡലാക്കേണ്ടതാണ് കേട്ടോ. അവര് എന്താണ്, അവര് സ്ഥിരമായിട്ട് പണ്ട് മുതൽ എത്ര ജനറേഷൻ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി, എത്ര ലോകത്തിന്റെ മാറ്റം കണ്ടു. അവരാണെങ്കിൽ ഉണ്ടല്ല വളരെ ആക്റ്റീവായിട്ട്, ആ മരിക്കുന്നത് വരെയും കൂടെ ഇത്രയും വയസ്സ് വരെ ഒരാൾ ആക്റ്റീവായിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാതെ, മെന്റൽ ഇഷ്യൂസും ഒന്നും ഇല്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് അല്ലെ. നമ്മളല്ലേ എവിടെ എത്തുമെന്ന് ആർക്കറിയാം.
1: അതെ, അത് മെയിൻലി അവർ കഴിച്ചിരുന്ന ഭക്ഷണത്തിലും വ്യത്യാസമുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും വ്യത്യാസമുണ്ട്. അവർ ചെയ്തിരുന്ന ചെറുപ്പത്തിൽ നല്ല കാലത്ത് ചെയ്തിരുന്ന ആക്ടിവിറ്റീസും നമ്മളിപ്പോ നല്ല കാലത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസിലും വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പൊ ജിമ്മൊക്കെ പോണ്ട് മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ, പക്ഷെ അന്ന് ജിമ്മില്ലെങ്കിലും വീട്ടില് അത്യാവശ്യം പണികൾ ഉണ്ടാവുമല്ലോ.
0: അതെ, പക്ഷെ അങ്ങനെ നോക്കിയാൽ ഇപ്പം കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈല് മാറിയില്ലേ. ആൾക്കാരുടെ ലൈഫ് സ്റ്റൈല് മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ പിന്നെ ഫിസിക്കൽ ഒരു ഹെൽത്തും എല്ലാം ഒരു മാറ്റമുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
1: ഉണ്ട്, മാറ്റമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ പറഞ്ഞവര് 99 ജീവിച്ചു എന്ന് പറയട്ടെ, അപ്പം നമ്മുടെ ഇവിടെ മെൽബൺ, ഐ മീൻ മെൽബൺ ഓസ്ട്രേലിയയിൽ ജനറലി വെസ്റ്റേൺ കൺട്രീസിലെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ് കമ്പയർ ടു നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ഇപ്പോഴത്തെ. ഇപ്പൊ പിന്നെയും ലൈഫ് എക്സ്പെക്ടൻസി എത്രയോ ഉണ്ട്, ബിക്കോസ് പണ്ടൊരു ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അതല്ല നമ്മള് ഷഷ്ടിപൂർത്തിയായിട്ട് വലിയ കാര്യമായിട്ട് ആഘോഷിച്ചത്, ഇപ്പൊ 60 കഴിഞ്ഞാൽ അത്രേ ആയിട്ടുള്ള എന്നുള്ള തോന്നലാണ്. ബാർ മാറ്റി മാറ്റി വെക്കുന്ന, അപ്പൊ നമ്മുടെ നാട്ടിലും ലൈഫ് എക്സ്പെക്ടൻസി കൂടി വരുന്നുണ്ട്. ഇറസ്പെക്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞോളാം, പണ്ടത്തെ സ്റ്റൈല് ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് നന്നായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ കാരണം മെയിൻ ആയിട്ട് ലൈഫ് എക്സ്പെക്ടൻസി ഇത്രയും പോവാനായിട്ട്.
0: പക്ഷെ ഞാൻ പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് മെഡിക്കൽ ഇക്വിപ്മെന്റ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ മെഡിക്കൽ പിന്നെ എന്താ പറയാ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇവര് എന്ന് പറഞ്ഞാൽ ഇവര് ഒരു മെഡിസിനും ഉപയോഗിക്കാതെ അത്രയും വർഷം അങ്ങനെ ജീവിച്ചതിലാണ് എനിക്ക് അത്ഭുതം.
1: അപ്പൊ അവരുടെ സീക്രട്ട് എന്താന്ന് അവർ വല്ലതും പറഞ്ഞോ?
0: അതൊന്നും പറയാനിപ്പോ ഞാൻ ഇവിടെയല്ലേ, ഞാൻ പോയി ചോദിക്കേണ്ടി വരും. പക്ഷെ അവരെ ഞാൻ കാണുന്നത്, എന്നും ഞാൻ കാണുന്നത് മുതലേ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ മുതലേ അവരെ കാണുന്നത്, അവര് വളരെ ഒരു ഹെൽത്തി ആയി രാവിലെ എഴുന്നേറ്റ് എല്ലാം അങ്ങനെ നടത്തമാണെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ആണെങ്കിലും എല്ലാം ഉണ്ട്. അതുപോലെ അവർ കഴിക്കുന്നതാണെങ്കിലും പ്രകൃതിയിൽ നിന്ന് ഉള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാം, പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഈ ഫെർട്ടിലൈസർ അത് ഒന്ന് ഉപയോഗിച്ചതോ അങ്ങനെയൊന്നും അല്ല. അതെല്ലാം ആയിരിക്കാം, ഇതൊക്കെ നമുക്ക് സംസാരിക്കാനേ ഉള്ളൂ. ഇപ്പൊ ലൈഫ് എക്സ്പെക്ടൻസിന്റെ കാര്യം ജ്യോതി പറഞ്ഞപ്പോൾ ഈ യങ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം എല്ലാവരും എത്ര എത്ര എത്ര ആൾക്കാർ ഇല്ലാതാവുന്നുണ്ട് ഇപ്പോ, അല്ലേ?
1: അതുണ്ട്. അതിപ്പോ പെട്ടെന്ന് നടന്നോണ്ടിരിക്കുമ്പോ ഡിം പറഞ്ഞ കഴിഞ്ഞു വീണു കുഴഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. അത്തരം ആൾക്കാർ പറയും അത് കോവിഡ് വാക്സിൻ കാരണമാണ് എന്നും പറഞ്ഞു വരും.
0: കോവിഡ് വാക്സിനും കോവിഡിന് ശേഷമുള്ള ഒരു ആരോഗ്യനിലയും എന്നും അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷെ ഒന്നും ക്ലിയർ ആയിട്ടൊരു എവിഡൻസ് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലെ?
1: അതായത് നമുക്ക് ഈ ഇൻഫർമേഷൻ ഓവർലോഡ് ആണ്. അപ്പൊ അതിൽ ഏത് ഇൻഫർമേഷൻ നമുക്ക് സ്വീകരിക്കണം, ഏത് വേണ്ട? ഇപ്പൊ ഈ പറഞ്ഞോണം നമ്മൾ ഓരോ നമുക്ക് ട്രൈ ചെയ്യുന്നത് ഈ എന്താ പറയാ റീലുകളും വീഡിയോസ് ഓൺലൈൻ ഉള്ളതാണല്ലോ. അപ്പൊ അതിൽ ഒരു വീഡിയോയിൽ കാണിക്കും ഈ ഫുഡും എന്താണ് ഫോർ എക്സാമ്പിൾ തൈരും പഴവും കൂട്ടരുത്, കൂട്ടി കഴിക്കാൻ പാടില്ല, തൈരും മാംഗോവും കൂട്ടി കഴിക്കാൻ പാടില്ല എന്ന് ഒരു വീഡിയോ പറഞ്ഞു. മറുവശത്ത് വേറൊരു വീഡിയോ പറഞ്ഞിട്ട് ഇതെന്ത് വിഡിത്ത അവര് പറയുന്നത്, പിന്നെ കുറെ കെമിക്കൽ ടേംസ് ഇടും, ഈ അത് ആസിഡ് എന്താണ് ആസിഡിഫൈ ചെയ്യുന്നതൊക്കെ വെറുതെ ആണെന്നൊക്കെ. ഇതൊന്നും അറിയാത്ത സാധാരണക്കാർ വെച്ചാൽ സയൻസിൽ കുറച്ച് വീക്ക് എന്നെ മാതിരി കുറച്ച് വീക്കായ ജനങ്ങള് ഇതും കേൾക്കും അതും കേൾക്കും, അവസാനം ഒന്നൊന്നും ആവാതെ സമാധാനമായിട്ട് ഞാൻ എന്റെ വഴിക്ക് എന്നിട്ട് കണ്ണി കണ്ടത് കഴിക്കും.
0: പക്ഷെ ജ്യോതി, അങ്ങനെ നമ്മളിപ്പം എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഞാൻ ഈ കണ്ടമാനം റീല് അതൊന്നും നമ്മള് കണ്ടു എന്ന് വെച്ചാൽ തന്നെ അത് നമ്മൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല. കേൾക്കാറില്ലേ ഇപ്പൊ അത് തേക്ക് ഇത് തേക്ക് എന്ന് പറഞ്ഞ് മുഖത്ത് പൊള്ളി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായി, കണ്ടമാനം ആരോഗ്യത്തിന്, പിന്നെ കുട്ടികൾ എന്താണ് ഡയറ്റിങ് ചെയ്തു അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ. പക്ഷെ ഈ കണ്ടമാനം ഈ മീഡിയയിൽ വരുന്ന റീൽസുകൾ അത് വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് പണ്ട് ഉള്ള ഒരു അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ഉള്ള ആൾക്കാർ പറയുന്നത് കുറച്ചുകൂടെ അവർ പഠിച്ച് ഇതായിട്ട് പറയുന്നതായിരിക്കില്ലേ. അല്ലാതെ ബാക്കിയുള്ളവർ ഇപ്പൊ എല്ലാം നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല, എല്ലാവർക്കും ജീവിത വഴികളായിരിക്കാം നോക്കുന്നത്. പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുന്നത് ഈ റീൽസും അതും ഇതൊക്കെ ഈ മീഡിയയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് വരുന്നത് അത് ആ ഒരു മണി എക്സ്പെക്ടേഷൻ ആണോ?
1: ആ മണി എക്സ്പെക്ടേഷൻ അല്ലാതെ ചിലർക്ക് ഉണ്ടായിരിക്കും ഇൻഫർമേഷൻ, മിസ് ഇൻഫർമേഷൻ കാണുമ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ട് റീൽ ഇറക്കണവരും ഉണ്ടാവാം. സോ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി മണി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ സയൻസ് പണ്ടത്തെ ആൾക്കാരെ എഴുതിയതിൽ കുറെ സത്യാവസ്ഥ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ആസ് സയൻസ് പ്രോഗ്രസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ മെനി ഓഫ് ദോസ് തിങ്സ് നമുക്ക് ഇപ്പോഴേക്ക് അത്രയ്ക്ക് റെലവെന്റ് ആവുന്നില്ല. മനസ്സിലായേ? ഇപ്പൊ പണ്ടൊക്കെ നാട്ടില് എന്താ പറയാ കാല് കഴുകിയിട്ടേ ഉള്ളിക്ക് വീട്ടിന്റെ ഉള്ളിക്ക് കയറുള്ളൂ, ഇപ്പൊ ആൾക്കാർ ചെരുപ്പിട്ടട വീട്ടിനകത്തേക്ക് കയറി വരുന്നത്. അപ്പം നമുക്ക് ഇത് ചിലതൊക്കെ തടയാനും നമുക്ക് കഴിയാതെ വരും.
0: അല്ല, നമ്മളിപ്പോ ആ വിശ്വാസത്തിന്റെ ഒന്നും അല്ല അതൊന്നും. പക്ഷെ ഇപ്പൊ നമ്മളിപ്പം ഒരാള് നമ്മളോട് പറയാറുണ്ട്, മുമ്പ് പറയാറുണ്ട്, നമ്മള് പുറത്തൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാത്രി വന്നു കഴിഞ്ഞാൽ ഒന്ന് കുളിക്കണം. അത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മളത് ജസ്റ്റ് ഒരു മറ്റ് അണുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകി കളയുക എന്നുള്ള അർത്ഥത്തിലായിരിക്കാം.
1: അപ്പൊ നമുക്കേ ഇത് കണ്ടിന്യൂ ചെയ്യാം, പക്ഷെ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
0: ആയിക്കോട്ടെ.

0: അപ്പോ ജ്യോതി, അതും ഒരു ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണല്ലോ, അടിപൊളിയാണല്ലോ.
1: അത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഒരു മഹാകലാകാരനായിരുന്നു. അപ്പൊ അനേകം പാട്ടുകളും തന്നിട്ടുണ്ട്.
0: അതെ അതെ, എനിക്കറിയാം. കാരണം പിന്നെ എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരിനെ അറിയുന്നത് മാത്രല്ല, അദ്ദേഹത്തിന്റെ മരുമകനാണല്ലോ എന്റെ പല പാട്ടുകളും മ്യൂസിക് ചെയ്തിരിക്കുന്നത്.
1: അത് ശരി. ആ ഈ മാസം മെയ്യിലായിരുന്നു അദ്ദേഹത്തിന്റെ പിറന്നാള്. ഫസ്റ്റ് ഓഫ് മെയ് ആണ്.
0: കഷ്ടമല്ലേ, നമുക്ക് നഷ്ടമാണത്. എങ്കിലും അതിപ്പം ആ പാട്ടുകളെ കുറിച്ച് പറയുമ്പോ ആ വൈ നമ്മളൊരു ഒരു സെന്റൻസ് ഞാൻ ഇതിനിടയ്ക്ക് നമ്മളൊരു പിന്നെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നേ, അവിടെ ഒരിടത്ത് ഒരു ഒരു ചെറിയൊരു ഡിസ്കഷൻ വന്നതാണ്, വൈ നൊസ്റ്റാൾജിയ ഈസ് സോ പവർഫുൾ എന്നുള്ള ഒരു ഇത്. കാരണം അതായത് ഈ പാട്ടുകളിലൊക്കെ നമ്മൾ ഈ നൊസ്റ്റാൾജിയ ഒരുപാട് വരുന്നുണ്ടല്ലോ, നമ്മുടെ ആ കുട്ടിക്കാലവും അല്ലെങ്കിൽ ആ വയലേലയും അങ്ങനെ. അത് വെരി പവർഫുൾ ആണ്. ഇപ്പം ഈ ഈ നേരത്തെ പറഞ്ഞില്ലേ, ജ്യോതി പറഞ്ഞില്ലേ, ഈ സൊസൈറ്റിയും ഹ്യൂമൻ ബിഹേവിയറും അതിനെ കുറിച്ചാണല്ലോ നമ്മൾ ശരിക്ക് ഇപ്പോ കുറച്ചു നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതില് ഈ നൊസ്റ്റാൾജിയ ഭയങ്കര പവർഫുൾ ആണെന്നാണ് പറയുന്നത്.
1: അതിൽ തർക്കമില്ലല്ലോ, അതുമല്ലേ നമ്മളെ ജീവിച്ച് വെപ്പിക്കുന്നത് തന്നെ. ആ ഒരു നൊസ്റ്റാൾജിക് ഒരു ആങ്കർ മാതിരി നമ്മളെ അവിടെ പിടിച്ചു നിർത്തുന്നത് അതാണല്ലോ.
0: അതെ, ഹ്യൂമൻ ബിഹേവിയറിന് നമുക്ക് അതൊക്കെ ആവശ്യമാണ് അല്ലെ. ശരിക്ക് ഈ ഇപ്പം ലോകം മുഴുവൻ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഉണ്ടെങ്കിലും പല ആൾക്കാരും ഒരു ഫീൽ ലോൺലി ആണ്, ഫീൽ ലോൺലി ഇൻ എ ഹൈപ്പർ കണക്റ്റഡ് വേൾഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും.
1: അതായത് സ്ട്രോങ് ലൈൻ ആണ് കേട്ടോ, ഫീലിംഗ് ലോൺലി ഇൻ ഹൈപ്പർ കണക്റ്റഡ് വേൾഡ്, ഭയങ്കര സ്ട്രോങ് ലൈൻസ് ആണ് അത് ശരിക്കും.
0: അതെ, അത് നമ്മൾ ശരിക്കും ഇത്രയും കണക്റ്റഡ് ആയ വേൾഡ് ആണെന്ന് പറഞ്ഞാലും പല ആൾക്കാർക്കും ആ ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ നോക്കിക്കോ, ജസ്റ്റ് ഇൻ എക്സാമ്പിൾ, നമുക്കാണെങ്കിലും ഇപ്പൊ ഈ മൊബൈൽ ഫോണ് അത് കുത്തിക്കൊണ്ടിരിക്കാതെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ എന്താവശ്യത്തിനായിക്കോട്ടെ നമ്മളത് അതല്ലാതെ നമുക്ക് ഒരു മോർ ക്രിയേറ്റീവായിട്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ചെയ്തതുപോലെ ഇപ്പൊ നമ്മൾ ചെയ്യാറുണ്ടോ ശരിക്കു പറഞ്ഞാൽ?
1: നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി ചെയ്യാറില്ല, പക്ഷെ ഇന്നലെ ഞാൻ ചെയ്തു പോയിട്ട്. ഇന്നലെ ഒരു ഫ്രണ്ടിനെ, സാധാരണ ചെയ്യാത്ത കാര്യമാണ്, പക്ഷെ ഈ പറഞ്ഞ സെന്റൻസിന്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കി ഞാൻ ഇന്നലെയാണ്. ഇന്നലെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് അവര് ഒരു എന്താ പറയാ സെറാമിക് മഗ്ഗില് പെയിന്റിങ് മാതിരി ചെയ്യാനൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് അതിലിരുന്നപ്പം ഫോണും തൊട്ടോക്കിയിട്ടില്ല, പക്ഷെ നല്ലൊരു എന്താ പറയുക വെരി തെറപ്യൂട്ടിക് ഫീലിംഗ് ആണ് അത് ചെയ്തു വരുമ്പോ. ഒരു നല്ലൊരു എന്താ പറയുക, യു ഫീൽ ഫ്രഷ്. നമുക്ക് വലിയ വരയ്ക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല, കുത്തി വരയ്ക്കലാണെങ്കിലും കൂടി നല്ല രസമായിരുന്നു അത്. അപ്പൊ ഈ പറഞ്ഞ മൊബൈൽ തൊട്ടില്ല, ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഫീലിംഗ്.
0: അത് എന്തായാലും നന്നായി, പക്ഷെ ഇത് ഒരു 5 വർഷത്തിലൊരിക്കൽ ആണല്ലോ സംഭവിച്ചത്.
1: അത് ശരിയാ,
0: അത് പറയരുത്, 5 വർഷത്തിലൊരിക്കൽ സംഭവിക്കാനല്ല നമ്മളത്. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ മൂഡ് സ്വിങ്സ് ഇതൊക്കെ ഇതിലൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മുടെ ആ പ്രകൃതിയുമായിട്ട് കുറച്ചുകൂടെ എന്താ പറയാ ഇണങ്ങി ജീവിക്കുകയാണെങ്കിൽ അല്ലേ?
1: അതെ അതെ അതെ, അത് നല്ല കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞോണം ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ മറ്റേ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും കണക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കണം. അല്ലാതെ നമ്മുടെ ഫോണ് കുത്തിയിരുന്ന നല്ലൊരു, അത് ശരിക്കും ചക്രവ്യൂഹമാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വകുപ്പ് അറിയില്ല, അതിലിരുന്ന് എത്ര നേരം വേണമെങ്കിൽ നമുക്ക് ചെലവഴിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളൊക്കെ ലൈക് ദി ഗെറ്റ് വെരി ഇൻഫ്ലുവൻസ്ഡ് ഈ സോഷ്യൽ മീഡിയ എന്ന്. ചില കുട്ടികളൊക്കെ അവര് ലൈക് ദ സോ ബോഡി കോൺഷ്യസ്, അത് കാണുമ്പോഴാണ് ഏറ്റവും അധികം സങ്കടം. ദ സോ മെനി ഗുഡ് തിങ്സ് ആ ഈ ഇതിന്റെ സോഷ്യൽ മീഡിയയിൽ, പക്ഷെ കുട്ടികൾ ബോഡി കോൺഷ്യസ്നെസ് വരുമ്പോ വളരെ സങ്കടമാണ്. ബിക്കോസ് അവർക്ക് തോന്നുന്നു അവരെ കാണാൻ ഭംഗിയില്ല, അവര് പോരാ എന്നൊക്കെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് കുട്ടികൾക്ക്. ആൻഡ് അത് വളരെ ദുഃഖകരമാണ് കാണുമ്പോ.
0: അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയെ നമ്മൾ വിവേകത്തോടെ ഉപയോഗിക്കണം അല്ലെ. അത് പിന്നെ ഏത് തരത്തിലും ഇൻഫ്ലുവൻസ് ആവാനും സാധ്യതയുണ്ട്. ഇപ്പൊ ജീവിതത്തില് നമ്മുടെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഈ മൊബൈൽ സ്ക്രീനിൽ ഇരുന്നു കൊണ്ട് കാണലല്ല, അതിന് പുറത്ത് അല്ലെ.
1: അപ്പോ
0: അതായത് ഈ സോഷ്യൽ മീഡിയ വഴി പിന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ, അതായത് ഒരാളിപ്പോ പോസ്റ്റ് ചെയ്യുന്നു പൈസ ഉണ്ടാക്കുന്നു, പക്ഷെ അത് കംപ്ലീറ്റ്ലി പിന്നെ എന്താ പറയാ അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണെങ്കിൽ, പക്ഷെ അന്നേരം ഈ കാണുന്നവര് ചിലപ്പോ നമ്മൾ ശരിയായി ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അവരുടെ ലൈഫിൽ ഒരു ഒരു കാര്യവും ഒരു പ്രോബ്ലവും വരുന്നേ ഇല്ല, എല്ലാം കംപ്ലീറ്റ് 100% സക്സസ് ആയിക്കൊണ്ടേയിരിക്കുകയാണെന്ന്. പക്ഷെ അത് ആക്ച്വലി അവര് അവിടെ കാണിക്കാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി കുട്ടികൾ വിചാരിക്കും ഓ എനിക്കിതില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല, അപ്പോഴേക്ക് പോയി ഡിപ്രഷനായി നിരാശ കൊണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തു ഒന്നും പറയണ്ടല്ലേ.
1: സത്യം, ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടതാണിത്. ഒരു 10 വയസ്സുകാരൻ, 10 വയസ്സ് പോലും ഉണ്ടാവില്ല കുട്ടിക്ക്, ബിൽഡിംഗിന്റെ മീതെ കയറി നിന്നിട്ട് ചാടാൻ നിക്കാണ്, എന്റെ ഫോൺ എനിക്ക് തിരിച്ചു തായോ എന്ന് പറഞ്ഞിട്ട്. അവിടെ പോലീസ് എത്തി, നാട്ടുകാർ ഈ കുട്ടീനെ ഇറക്കാൻ വേണ്ടി പെട്ട ഒരു പാട്, മോനെ ഫോണ് തന്നു എന്നിട്ട് ഫോണ് തിരിച്ചു കൊടുക്കണോ മോനെ എന്നിട്ട് ഇറക്കി കൊണ്ടുവരണോ കുട്ടീനെ ബിൽഡിങ്ങിന്റെ ചോട്ടുന്ന്. അതെ, ഒരു അഡിക്ഷൻ ആണ് അല്ലേ?
0: അതെ അതെ, ഉറപ്പായിട്ടും. അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മള് ഒരു പിന്നെ മെന്റലി ഒരു സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റി കുറച്ചുകൂടെ ക്രിയേറ്റീവായ രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ കുട്ടികളെ കുറച്ചുകൂടെ എൻകറേജ് ചെയ്യണം എന്നുള്ളതാണ്.
1: സത്യം. എന്നാൽ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം, നമുക്ക് ന്യൂസ് കേട്ടിട്ട് തിരിച്ചു വന്നാലോ.
0: ആയിക്കോട്ടെ.

0: നമസ്കാരം ശ്രോതാക്കളെ, ഇന്നത്തെ ന്യൂസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പ്രധാന വാർത്തകളുമായി ഞാൻ മയ. ആദ്യമായി പ്രധാന തെക്കേ ഇന്ത്യൻ വാർത്തകൾ. 10 വർഷത്തെ നീണ്ട പ്രതിപക്ഷ ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് കേരളത്തിൽ അധികാരം ഏറ്റു. എംഎൽഎയായ വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി. പുതിയ യു ഡി എഫ് മന്ത്രിസഭയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ആഭ്യന്തരവകുപ്പിന്റെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 20-അംഗ മന്ത്രിസഭയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫ് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ 5 സുപ്രധാന ഇന്ദിരാ ഗ്യാരണ്ടികളിൽ 2 ആദ്യ യോഗത്തിൽ തന്നെ സർക്കാർ അംഗീകാരം നൽകി. കെഎസ്ആർടിസി ബസുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനം. രാജ്യവ്യാപകമായി വലിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിവെച്ച തെരുവുനായ നിയന്ത്രണ കേസിൽ സുപ്രീംകോടതി വിധി പ്രസ്താവിക്കും. ജനങ്ങളുടെ സുരക്ഷ, മൃഗക്ഷേമം, ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളുടെ നടപ്പാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളിലാണ് രാജ്യം ഉറ്റുനോക്കുന്ന ഈ നിർണായക വിധി വരുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനായി 24/7 കോൾ സെന്റർ സ്ഥാപിക്കുമെന്നും കേരള ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റു. തമിഴ്നാട്ടിൽ 120 എംഎൽഎമാരുടെ പിന്തുണയോടെയാണ് ടി വി കെ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കേന്ദ്രതല വാർത്തകൾ. യൂറോപ്യൻ പര്യടനത്തിന്റെ 2-ാം ഘട്ടത്തിൽ സ്വീഡനിൽ എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വൻ ആഘോഷങ്ങളോടെ സ്വീഡിഷ് ജനത അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചു. നിരവധി പ്രധാന വിഷയങ്ങളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനമന്ത്രി മോദിക്ക് ലഭിക്കുന്ന 31-ാമത് ആഗോള അവാർഡാണിത്. ആഗോള വിപണിയിൽ വിമാന ഇന്ധനവില വൻതോതിൽ വർദ്ധിച്ചതോടെ എയർ ഇന്ത്യ അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നത് പ്രവാസികളെ ആശങ്കയിൽ ആക്കുന്നു. ഇന്ധനവില ഉയരുകയും വ്യോമാതിർത്തികളിലെ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും ചെയ്തതോടെ ജൂൺ 1 മുതൽ പ്രതിദിനം 100 സർവീസുകൾക്കാണ് നിയന്ത്രണം വരുന്നത്. ഡൽഹിയിൽ നിന്ന് ഷിക്കാഗോ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ഷാങ്ഹായ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ പൂർണ്ണമായി നിർത്തിവച്ചതായാണ് വിവരം. സാൻഫ്രാൻസിസ്കോ, പാരീസ്, ടൊറന്റോ തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും എയർ ഇന്ത്യ കുറച്ചിട്ടുണ്ട്. എണ്ണ കമ്പനികൾ ഇന്ധന നിരക്കുകൾ പരിഷ്കരിച്ചതിനെ തുടർന്ന് രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ പെട്രോൾ, ഡീസൽ വില വീണ്ടും വർദ്ധിച്ചു. തിങ്കളാഴ്ച നിരക്കുകൾ പുതുക്കിയതോടെ 1 ഉണ്ടാവുന്ന 2-ാമത്തെ വില വർധനവാണിത്. നിലവിലെ ട്രാൻസ്പോർട്ട് ഗാർഹിക ചെലവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് ജനങ്ങൾക്ക് മേൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തും എന്നാണ് നിഗമനം. CAA 2009 ചട്ടങ്ങൾ പ്രകാരം ഇന്ത്യൻ പൌരത്വത്തിനായി അപേക്ഷിക്കുന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അപേക്ഷകർ തങ്ങളുടെ ജന്മനാട്ടിലെ പാസ്പോർട്ടിന്റെ വിവരങ്ങൾ നിർബന്ധമായും വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. ഇതുപ്രകാരം ആഭ്യന്തര മന്ത്രാലയം പൌരത്വ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുകയും പുതിയൊരു ഖണ്ഡിക രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ വാർത്തകൾ. വിദ്യാർത്ഥികൾക്കിടയിൽ മലയാളം ഉൾപ്പെടെയുള്ള ഏഷ്യൻ ഭാഷകളുടെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയൻ സർക്കാർ 2.5 മില്യൺ ഡോളർ ധനസഹായം പ്രഖ്യാപിച്ചു. ഫ്ലുവൻസി ഇൻ ഏഷ്യൻ ലാംഗ്വേജസ് പദ്ധതിയുടെ ഭാഗമായി മലയാളം ഉൾപ്പെടെയുള്ള 20 ഏഷ്യൻ ഭാഷകൾക്കാണ് ഈ പ്രയോജനം ലഭ്യമാക്കുക. മാതൃഭാഷ പഠിക്കുവാൻ എല്ലാ ഭാഷകളിലെയും കുടുംബാംഗങ്ങളെ പ്രേരിപ്പിക്കുക, സംസ്കാര മൂല്യങ്ങൾ കുട്ടികളിൽ ഉയർത്തുക എന്നിവയാണ് ഈ പ്രോജക്റ്റിന്റെ പ്രധാന ഉദ്ദേശം. വിക്ടോറിയ, NSW, ക്യാപിറ്റൽ ടെറിട്ടറീസ് എന്നിവിടങ്ങളിലെ പ്രധാന കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകൾക്കും സർവകലാശാലകൾക്കുമാണ് ഈ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ ലഭ്യമാക്കുക. 2027 ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന പുതിയ നിയമപ്രകാരം പുതുതായി നിർമ്മിക്കുന്ന വീട്ടുടമകൾക്ക് സ്വന്തം വീട് വാടകയ്ക്ക് നൽകി നെഗറ്റീവ് ഗിയറിംഗ് വഴിയുള്ള നികുതി ഇളവുകൾ ലഭിക്കുമെന്ന പരിഷ്കരണങ്ങൾ വീട്ടുടമകൾക്ക് വൻ ആശ്വാസമേകുന്ന പുതിയൊരു നിയമസാധുത നൽകുന്നു. വർദ്ധിച്ചു വരുന്ന പലിശ നിരക്കും ജീവിത ചെലവും കാരണം പ്രതിസന്ധിയിലായ വീട്ടുടമകൾക്ക് വീട് വിൽക്കാതെ തന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ ഈ മാർഗം സഹായിക്കുമെന്നാണ് ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ലിബറൽ പാർട്ടി അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ കുടിയേറ്റ നിരക്കിൽ 70% വൻകുറവ് വരുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് ആംഗസ് ട്രെയ്ലർ പ്രഖ്യാപിച്ചു. രാജ്യത്തെ കുടിയേറ്റ നിരക്കുകൾ ഓരോ വർഷവും നിർമ്മിക്കപ്പെടുന്ന വീടുകളുടെ എണ്ണവുമായി ബന്ധിക്കുന്ന പുതിയ നയത്തിലൂടെയാകും നടപ്പിലാക്കിയെന്ന് ഒരു മാധ്യമ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ആഗോള എണ്ണ പ്രതിസന്ധിയും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിൽ ഓസ്ട്രേലിയൻ ട്രഷറർ ജിം ചാമേഴ്സ് രാജ്യത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ഫെഡറൽ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. വരുവാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിച്ച ഈ ബജറ്റിൽ നികുതി പരിഷ്കാരങ്ങൾക്കും ഇന്ധനവില നിയന്ത്രിക്കുവാനുമുള്ള ഏറെ ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങളാണ് ഉള്ളത്. കുട്ടികളെ ഓൺലൈൻ വഴി ചൂഷണം ചെയ്യുന്നതിനെതിരെ സ്വീകരിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നിശ്ചിത സമയത്തിനകം സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് ഓസ്ട്രേലിയൻ കോടതി വൻ തുക പിഴ ചുമത്തി. ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഓസ്ട്രേലിയയിലെ ഔദ്യോഗിക റെഗുലേറ്ററായ ഇ സേഫ്റ്റി കമ്മീഷണറുടെ ആവശ്യങ്ങളോടെ എക്സ് പ്ലാറ്റ്ഫോം കൃത്യമായി സഹകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അധികൃതർ നിയമ നടപടികളിലേക്ക് കടന്നത്. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾ. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം വിവാഹം, വിവാഹം മോചനം, ബാലവിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട് കടുത്ത വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന പുതിയ 31 വകുപ്പുകളുള്ള കുടുംബ നിയമം രാജ്യത്തെ നിലവിൽ വരുത്തി. അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിലും മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിലും വലിയ രീതിയിലുള്ള ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും ഈ പുതിയ നടപടി കാരണമായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിപണിയായ വാൾസ്ട്രീറ്റിനെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൻതോതിലുള്ള ഓഹരി ഇടപാട്. 2026 ആദ്യ 3 മാസങ്ങളിൽ മാത്രം ട്രംപോ അദ്ദേഹത്തിന്റെ ഉപദേശകരോ 3,700+ ഓഹരി ഇടപാടുകൾ നടത്തിയതായാണ് ധനകാര്യ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ നയങ്ങളും നിയന്ത്രണങ്ങളും നേരിട്ട് ബാധിക്കുന്ന കമ്പനികളുടെ ഓഹരി ഇടപാടുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലോകത്തിലെ പ്രതിസന്ധികൾക്കിടയിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യ സെപ്റ്റംബറിൽ ലോക നേതാക്കളുടെ ശക്തമായ ഒരു യോഗത്തിന് വേദിയാകുവാൻ ഒരുങ്ങുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പങ്കാളിത്തം റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി എന്നിവർ സെപ്റ്റംബർ 12-13 ന്യൂഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ സാധ്യതയുണ്ട്. ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന ഹാൻഡ വൈറസ് എബോള വ്യാപനത്തിൽ ആശങ്ക അറിയിച്ച് ലോകാരോഗ്യ സംഘടന. കോംഗോ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ പടരുന്ന എബോള വൈറസ് ബാധയിൽ മരണസംഖ്യ 148+ ആയി ഉയർന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. രോഗവ്യാപനം അതിവേഗത്തിലാണെന്നും നിലവിൽ കണ്ടെത്തിയതിൽ ഉപരി വലിയ തോതിൽ രോഗബാധ ഉണ്ടായിരിക്കാമെന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് നൽകി. ഇതുവരെ 500+ സംശയാസ്പദമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യ പ്രവർത്തകരിലേക്കും നഗരപ്രദേശങ്ങളിലേക്കും രോഗം പടർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാവായ ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും UKയിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് വികസിപ്പിച്ച ചാറ്റ്ഡോക്സ് പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണാത്മക വാക്സിൻ അതിവേഗം ഉൽപ്പാദിപ്പിക്കുവാനുള്ള അടിയന്തര ദൌത്യത്തിൽ പങ്കാളിയാകുവാൻ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ സ്ഥിര താമസം ലക്ഷ്യമിട്ട് ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന 1,000+ ഇന്ത്യൻ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ്. ഗ്രീൻ കാർഡ് അപേക്ഷകർ ഇനി മുതൽ അമേരിക്കയിൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് എന്ന രീതിയിൽ തുടർന്നുകൊണ്ട് അപേക്ഷിക്കുന്നതിന് പകരം രാജ്യം വിട്ട് തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങണമെന്നും അവിടെയുള്ള US കോൺസുലേറ്റുകൾ വഴി ഇമിഗ്രൻസ് വിസയ്ക്ക് അപേക്ഷിക്കണമെന്നുമാണ് പുതിയ നയത്തിൽ വ്യക്തമാക്കുന്നത്. കായിക വാർത്തകൾ. June 12 അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളുടെ ആതിഥേയത്വത്തിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരംഭിക്കുവാൻ വെറും 2 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് മത്സരങ്ങൾ എവിടെ കാണുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇതിനിടയിൽ ലോകകപ്പ് പ്രക്ഷോഭണ അവകാശവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിക്കൊണ്ട് പൊതു പ്രക്ഷേപകരായ പ്രസാർഭാരതി രംഗത്തെത്തി. ഇന്ത്യയിലെ ഫിഫ ലോകകപ്പ് സംപ്രേഷണം ഉറപ്പാക്കുന്നതിനുള്ള അവകാശങ്ങൾ സ്വന്തമാക്കുവാൻ തങ്ങൾക്ക് ബാധ്യത ഇല്ലെന്ന് പ്രസാർഭാരതി ഡൽഹി ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ക്രിക്കറ്റ് കളിക്കളത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറെടുക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനിയും ഒരേ മത്സരത്തിൽ ചുവപ്പും പിങ്ക് നിറത്തിലുള്ള പന്തും ഉപയോഗിക്കാമെന്ന നിർദ്ദേശം. കൂടാതെ T20 മത്സരങ്ങളിലെ ബ്രേക്ക് ടൈമുകൾ, പരിശീലകരുടെ ഫീൽഡിലേക്കുള്ള പ്രവേശനം, സംശയാസ്പദമായ ബൌളിംഗ് ആക്ഷൻ എന്നിവയ്ക്കും പുതിയ നിയമങ്ങൾ ബാധകമായേക്കും. നിങ്ങൾ ഇപ്പോൾ കേട്ടത് പ്രധാന മലയാളം ന്യൂസ് പോഡ്കാസ്റ്റ്. വാർത്തകൾ എഴുതി വായിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും മയ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.
1: അപ്പോ ജ്യോതി, നമുക്ക് പിന്നെ ബ്രോഡ്കാസ്റ്റ് ഇപ്പം ഇതാന്ന് പറയുമ്പോഴേക്ക് തീരും കേട്ടാ. അതിനുമുമ്പേ നമുക്കിപ്പോ ഇവിടെ മെൽബണിൽ പല സംഭവങ്ങളും ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് അറിയാമോ?
2: ഏറ്റവും ടോപ്പില് ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ട്, അത് മെയ് കഴിയും. അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഹാഫ് ചാർജിലാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ടിൽ ദി എൻഡ് ഓഫ് ദി ഇയർ എന്നാണ് പറഞ്ഞു കേട്ടത്.
1: അതുകൂടാതെ ഒന്നുകൂടി ഉണ്ട്, ഓ അതറിയില്ലേ, നമുക്ക് ഇലക്ട്രിസിറ്റി കുറച്ചു നേരം ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണെന്ന് തോന്നുന്നു.
2: അത് ഇപ്പഴേ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, ഉച്ചക്ക് 12 തൊട്ടിട്ട് 2 മണിവരെ.
1: എന്തായാലും ഫ്രീ ആയി കിട്ടുന്നതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാല്ലേ.
2: ചുമ്മാ എന്റെ അച്ഛൻ പറയാറുണ്ട്, ചുമ്മാ കടിച്ച എനക്കൊന്ന് സിത്തപ്പാക്കൊന്ന്. അപ്പൊ
1: അച്ഛൻ തമിഴ് പറയും.
2: അച്ഛൻ കൊറേ നാള് ചെന്നൈയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛന് തമിഴ് വലിയ ഇഷ്ടമുള്ള ഒരു ഭാഷയാണ്. അച്ഛൻ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി സംസാരിക്കുകയും ചെയ്യും.
1: ശരി, എന്തായാലും വരുന്നതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെന്താ, കിട്ടിയതൊക്കെ എൻജോയ് ചെയ്യുക, നല്ല കാര്യങ്ങള്.
2: ആ ഒരു എന്താ പറയാ വൈസ് സെയിങ് ഓട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ
1: ബ്രോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം അല്ലെ. അപ്പോൾ നിങ്ങളുടെ, അതായത് ശ്രോതാക്കളെ, പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം 92.3 മലയാളം FM melbourne@gmail.com.
2: അതെ, അതേമാതിരി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് അതേ പേരിൽ തന്നെയുണ്ട്. അതിലും വന്ന് ഒരു ഹായ് പറയാ, പോക്കിയ.
1: അതെ, പിന്നെ അതുപോലെ നമ്മള് എല്ലാവരെയും നമ്മുടെ റേഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ട്രൈ ചെയ്യാം അല്ലെ.
2: അതെ, അതേപോലെ മെമ്പേഴ്സ് ആവാനും, ബിക്കോസ് ഈ മെയ് മാസം എന്ന് പറഞ്ഞത് മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ മാസമാണ്. അതുകൊണ്ട് കം ഫോർവേഡ്, നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോയിലെ മെമ്പർ ആകൂ, കമ്മ്യൂണിറ്റി റേസ് ചെയ്യൂ. ഈ മാസം എന്താ, എപ്പോ വേണമെങ്കിൽ മെമ്പർ ആവും, പക്ഷെ മെയ് മാസത്തിൽ മെമ്പർ ആയാൽ ഒരു ലക്കി ഡ്രോയിൽ കുറെ പ്രൈസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് വേണമെങ്കിൽ പ്രൈസ് അടിക്കും. അപ്പൊ അതുകൊണ്ട് പ്ലീസ് കം ജോയിൻ 3ZZZ റേഡിയോ. മെമ്പർഷിപ്പ് മെമ്പർ ആവൂ, മെമ്പർഷിപ്പ് എടുക്കൂ.
1: അപ്പോൾ അടുത്തയാഴ്ച വീണ്ടും കാണും വരെ, ഐ ആം രേണുക സൈനിങ് ഓഫ്.
2: കൂട്ടത്തിൽ ഞാനും ജ്യോതി സൈനിങ് ഓഫ്. ബൈ.
1: ഓക്കെ, ബൈ.
3: In 30 minutes, Tech Life. This week, we speak to Google about AI in the classroom and what that means for teachers.